നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടക മാസം 27 തീയതി, ബുധനാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ചിത്രീകരണം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗീതങ്ങൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ബംബുക നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ്ങൈലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും.

0: നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്, നാളെ രാവിലെ 6:15 MV രംഗത്ത് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ചങ്ക നാളെ രാവിലെ 6:15 സ്വരാഗ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാഗ് ദ്വീപിൽ നിന്നും നാളെ രാവിലെ 8:45 ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ലക്ഷ്മി നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാഗ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. MV രംഗത്ത് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാഗ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാഗ് ദ്വീപിൽ നിന്നും തിരികെ 14 രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: യുവജനങ്ങൾ, രാഷ്ട്രശില്പികൾ, അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം. രചന KS രാജേശ്വരി. ഏതൊരു രാജ്യത്തിൻ്റെയും ശക്തി അവിടുത്തെ യുവജനതയാണ്. ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ കഴിവുകൾ, നേട്ടങ്ങൾ, സംഭാവനകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും August 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആഘോഷിക്കുന്നു. യുവജനങ്ങളുടെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു വരുന്നത്. ഡിജിറ്റലൈസേഷൻ മുതൽ സാമൂഹിക കാര്യങ്ങളിലുള്ള ഇടപെടലുകളിൽ വരെ യുവാക്കൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. 1991 ഓസ്ട്രേലിയയിലെ വിയന്നയിൽ നടന്ന യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിന്റെ ലോക യുവജന ഫോറത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത യുവാക്കളാണ് അന്താരാഷ്ട്ര യുവജന ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവച്ചത്. പിന്നീട് 1999 December 17 ഐക്യരാഷ്ട്രസഭ August 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. 2000 August 12 ആദ്യമായി അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചത്. ഭാരതത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ January 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്.

യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ചർച്ച ചെയ്യുക, സാമൂഹ്യ വളർച്ചയിൽ യുവജനതയുടെ ആശയങ്ങളും നവീകരണശേഷിയും പ്രയോജനപ്പെടുത്തുക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങളിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ കാര്യങ്ങൾക്കാണ് യുവജന ദിനാചരണം ഊന്നൽ നൽകുന്നത്. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ അഭിലാഷങ്ങൾ എന്നതാണ് 2026 യുവജന ദിനത്തിൻ്റെ മുഖ്യ പ്രമേയം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചാലും ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾ ഒരേപോലെയുള്ള ചില സ്വപ്നങ്ങളും ജീവിത ലക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ടെന്ന് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. ഇത് അർത്ഥമാക്കുന്നത് യുവാക്കളുടെ അന്തസ്, അവസരങ്ങൾ, രാഷ്ട്ര പുരോഗതിയിൽ അർത്ഥവത്തായ പങ്കാളിത്തം, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ ഉറപ്പു നൽകുക എന്നതാണ്. രാജ്യത്തിൻ്റെയോ ചുറ്റുപാടുകളുടെയോ വ്യത്യാസമില്ലാതെ എല്ലാ യുവജനങ്ങൾക്കും മാന്യമായ ജീവിതം, മികച്ച വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കുള്ള അവകാശമുണ്ട്.

ലോകമെല്ലാം പമ്പകടം തുമ്പിതുള്ളി മനസ്സുകൾ നിറയെ തൊഴുതുണരും പുതിയൊരു ഷസ്സേ വരിക വരിക വരവേൽക്കുകയായി. തുമ്പമെല്ലാം പമ്പകടന്നു തുമ്പിതുള്ളി മനസ്സുകൾ നിറയെ തൊഴുതുണരും പുതിയൊരു ഷസ്സേ വരിക വരിക.

സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് എടുത്തു പറയത്തക്കതാണ്. വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള രാജ്യങ്ങളിലും ചെറുദ്വീപ സമൂഹങ്ങളിലും ജീവിക്കുന്ന യുവാക്കളുടെ വെല്ലുവിളികളും പ്രതീക്ഷകളും അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കൂടാതെ സമൂഹത്തിന് നന്മ ചെയ്യാനും സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും സുസ്ഥിര വികസനത്തിനും നേതൃത്വം നൽകാനും ഈ ദിനാചരണം യുവജനതയെ ബോധവൽക്കരിക്കുന്നു. സാങ്കേതിക വിദ്യയിലൂടെയും പങ്കാളിത്തത്തിലൂടെയും ബഹുമുഖ സഹകരണം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ അന്തസത്ത. യുവജനങ്ങളുടെ ആശയങ്ങൾക്ക് രാഷ്ട്രത്തിന്റെ വികസനത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. യുവജനതയുടെ ആശയങ്ങളും ശബ്ദവും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതും ഇന്നേ ദിവസം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്കുള്ള പരിമിതമായ പ്രവേശനം, മാന്യമായ ജോലിക്കുള്ള തടസ്സങ്ങൾ, അസമമായ സാങ്കേതിക വിദ്യയുടെ ലഭ്യത, കാലാവസ്ഥാ വ്യതിയാനം, സാമൂഹികമായ ഒഴിവാക്കൽ, മാനസിക ക്ഷേമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തുടങ്ങിയവ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവാക്കളെ ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ വെല്ലുവിളികൾ അനുഭവിക്കുന്നത് പ്രധാനമായും ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങൾ, ലാൻഡ് ലോക്ഡ് വികസ്വര രാജ്യങ്ങൾ, ചെറുകിട ദ്വീപ്, വികസ്വര സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ യുവജനങ്ങളാണ്. എന്നിരുന്നാലും ഈ രാജ്യങ്ങളിലെ യുവാക്കൾ സംരംഭകത്വം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, സാമൂഹ്യ പ്രവർത്തനം, കാലാവസ്ഥാ പൊരുത്തപ്പെടൽ, സാമൂഹിക നവീകരണം എന്നിവയിലൂടെ നൂതന പരിഹാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വ്യത്യസ്ത സന്ദർഭങ്ങളെ തിരിച്ചറിയുന്നതിൽ ആഗോള ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തേണ്ടതാണെന്ന് 2026 യുവജന ദിനത്തിന്റെ പ്രമേയം ഊന്നൽ നൽകുന്നു. പ്രാദേശികവും ആഗോളപരവുമായ വെല്ലുവിളികൾക്ക് പ്രായോഗികവും സൃഷ്ടിപരവുമായ പരിഹാരങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ യുവാക്കൾക്ക് കഴിയും.

0: കാലാവസ്ഥാ പ്രവർത്തനവും ഡിജിറ്റൽ സംരംഭകത്വവും മുതൽ സമൂഹം നയിക്കുന്ന സംരംഭങ്ങളും സാമൂഹിക നവീകരണവും വരെ വിഭവ പരിമിതിയുള്ള സാഹചര്യങ്ങളിൽ പോലും യുവാക്കൾക്ക് തങ്ങളുടെ നേതൃത്വം പ്രകടിപ്പിക്കാൻ കഴിയും. യുവജനതയുടെ ജീവിതം വ്യത്യസ്ത ദേശീയ പ്രാദേശിക യാഥാർത്ഥ്യങ്ങളാൽ രൂപപ്പെടുമ്പോൾ അവരുടെ അഭിലാഷങ്ങൾ സമാനമാണെന്ന് 2026 അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിൻ്റെ പ്രമേയം ഉദ്ഘോഷിക്കുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം, അക്കാദമിക് മേഖലകൾ എന്നിവിടങ്ങളിൽ ഇന്നേ ദിവസം പ്രത്യേക ചർച്ചകളും പ്രഭാഷണങ്ങളും നടത്തിവരുന്നു. കൂടുതൽ സമഗ്രവും സമാധാനപരവും സുസ്ഥിരവുമായ സമൂഹം പടുത്തുയർത്തുന്നതിൽ യുവജനങ്ങളുടെ സംഭാവന വളരെ പ്രധാനമാണ്. ഇതിലേക്കായി യുവജനത നയിക്കുന്ന സംരംഭങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര യുവജന ദിനം വേദിയൊരുക്കുന്നു. ലോകമെമ്പാടുമുള്ള യുവജനതയെ പ്രത്യാശയുടെയും പിന്തുണയുടെയും സഹകരണത്തിൻ്റെയും സന്ദേശങ്ങൾ പങ്കിടാൻ പ്രേരിപ്പിക്കുന്ന ദിനം കൂടിയാണിത്. യുവാക്കളെ പിന്തുണയ്ക്കുന്നതിലും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും എല്ലാവർക്കും പങ്കുണ്ട്. യുവജനങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും അവർ പൊതുവായ അഭിലാഷങ്ങൾ പങ്കിടുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് കൂട്ടായ പ്രവർത്തനവും ആഗോള ഐക്യദാർഢ്യവും ആവശ്യമാണെന്നും. നിങ്ങൾ കേട്ടത് യുവജനങ്ങൾ രാഷ്ട്രശില്പികൾ, അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം. രചന KS രാജേശ്വരി, ആഖ്യാനം സ്മിത S. കുമാർ, ആവിഷ്കാരം മീനാ പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം. ഇനിയൊരു ഇടവേള.
1: If driving is art, you are the artist. You don't need a reason to drive. You need a Swift to fall in love with driving. A Swift with the all-new 1.2-liter Z-Series engine for perfect balance of power, comfort and fuel efficiency. With 6 airbags as standard across all variants. Features like Smart Play Pro Plus, rear AC vent and wireless charger. So buckle up. It's time to go Swifting.
2: Get attractive offers up to Rs. 45,000. To know more, visit your nearest Maruti Suzuki Arena showroom. TNC apply.
3: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ

വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കർക്കിടക വാവ്. വാവുബലി എന്നത് കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് ഹിന്ദുക്കൾ ആചരിക്കുന്നത്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയായ ഈ ദിവസം പിതൃക്കൾക്കു വേണ്ടി ബലിതർപ്പണം നടത്തുമ്പോൾ അവരുടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണെന്നാണ് വിശ്വസിക്കുന്നത്. ബലിതർപ്പണം നടത്തുന്നവർ തലേദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിക്കുകയും വാവുനാൾ പൂർണമായും വ്രതം നോക്കുകയും ചെയ്യുന്നു. ദർഭ, പച്ചരിച്ചോറ്, എള്ള്, തുളസി, ചന്ദനം, പൂവ്, ചെറുള എന്നിവയാണ് ബലിചടങ്ങുകൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നദിക്കരയിലോ സമുദ്രതീരങ്ങളിലോ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് സാധാരണ ബലിതർപ്പണം നടത്തുന്നത്. എന്നാൽ ഇതിന് സൌകര്യമില്ലാത്തവർക്ക് മനസ്സിൽ പിതൃക്കളെ സങ്കല്പിച്ച് വീടുകളിലും ബലിതർപ്പണം ചെയ്യാവുന്നതാണ്.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometers, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric.

പ്രിയ ശ്രോതാക്കളെ, നമുക്കൊത്തുചേരാം, നമുക്ക് ആഘോഷമാക്കാം ഹർഗർ തിരങ്ക 2026. നിങ്ങളുടെ പതാക, നിങ്ങളുടെ അഭിമാനം, നമ്മുടെ രാജ്യം. ദേശസ്നേഹം, ദേശീയ പതാകയോടുള്ള അഭിമാനം, നമ്മുടെ ദേശീയ ഗീതം ഉൾക്കൊള്ളുന്ന മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്നിവ നമുക്കൊരുമിച്ച് അഭിമാനത്തോടെ ആഘോഷമാക്കാം. www.hargartiranga.com സന്ദർശിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷത്തിൽ പങ്കാളികളാകൂ.

www.hargartiranga.com പോർട്ടലിൽ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫി അപ്ലോഡ് ചെയ്യൂ. ഈ ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി അപ്ലോഡ് ചെയ്യുന്ന ചിത്രത്തോടൊപ്പം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ വരികളും സ്വയം പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ ക്യാമ്പയിന്റെ കാലയളവ് ഓഗസ്റ്റ്, അതായത് ഈ മാസം 17 വരെയാണ്. ഹർഗർ തിരംഗ 2026 വൻ വിജയമാക്കാൻ നമുക്കൊത്തുചേരാം. എല്ലാ വീടുകളിലും രാഷ്ട്രത്തിന്റെ അഭിമാന പ്രതീകമായ ദേശീയ പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് നമുക്ക് ആഘോഷമാക്കാം.